0: Zone 2 conference in Chandigarh today. New Delhi says Indonesia is a key pillar of India's Act East policy. Iran fires waves of missiles at Israel for first time since April ceasefire. And in tennis, Germany's Alexander Zverev secures his maiden Grand Slam title. And with that, we end the morning news. Have
1: Akashvani.
2: നോവൽ സഞ്ചാരം.
3: ഉറുബേദിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
4: ഗോപികുറുപ്പിന് വെച്ചടി വെച്ചടി കയറ്റമായിരുന്നു. വളരെ വേഗത്തിലാണ് അയാൾ ഒരാദ്യവസാനക്കാരനായത്. കീചകൻ, അഴകിയ രാവണൻ, ശിശുപാലൻ, അർജുനൻ എന്നിങ്ങനെ അയാളുടെ വേഷങ്ങൾ പ്രസിദ്ധി ആർജിച്ചു. നളന്റെ വേഷം ആ പ്രസിദ്ധിക്ക് കിരീടം ചൂടിക്കുന്നതായിരുന്നു. ആളുകൾ അയാളെ നളൻകുറുപ്പ് എന്ന് തന്നെ വിളിക്കാൻ തുടങ്ങി. കഥകളി ഉണ്ടെന്ന് കേട്ടാൽ സഹൃദയന്മാർ ചോദിക്കാറുണ്ട്, ഗോപിയുടെ നളനില്ലേ? മറ്റാരെപ്പോലെയും ആയിരുന്നില്ല ആ നടൻ. അറിഞ്ഞോ അറിയാതെയോ സ്വന്തമായി ഒരു ചിട്ട വളർത്തിക്കൊണ്ടുവരാൻ അയാൾക്ക് കഴിഞ്ഞു. എന്റെയും വല്യമാമന്റെയും മാതിരിയല്ല ഗോപി, കാരണവർ പറയാറുണ്ട്. അവന്റെ മനോധർമ്മത്തിന് അതിരില്ല, കാണികളും അഭിനന്ദിച്ചു. തറവാടിന്റെ പുണ്യം നശിച്ചില്ലായിരിക്കും. എനിക്ക് മനസ്സമാധാനത്തോടെ കണ്ണടയ്ക്കാം, കാരണവർ നെടുവീർപ്പിട്ടു. ഗോപികുറുപ്പിനെ സംബന്ധിച്ചിടത്തോളം അതൊരു തരം ഉപാസന തന്നെയായിരുന്നു. മറ്റൊന്നിനെ പറ്റിയും അയാൾ ചിന്തിച്ചില്ല. മറ്റൊന്നും അയാൾക്ക് അറിഞ്ഞുകൂടായിരുന്നു താനും. ആറുമാസത്തേക്ക് ഊണ് കഴിക്കാനുള്ള നെല്ല് കിട്ടാവുന്ന നിലം ആ തറവാട്ടേക്കുണ്ട്. കോവിലകത്ത് നിന്ന് ചാർത്തിക്കൊടുത്തതാണ്. അതിന്റെ മിച്ചവാരം എത്രയാണെന്ന് പോലും ഗോപികുറുപ്പിന്